0: ഒക്കെ വിശ്വാസയ
1: കിരി തേ സീനി ഒക്കെ പെക്കേന സർ കെടുവ ദമ്മ കലവം കറ വിനാടിയൻ ഹരി പദമട്ട് ടീ ഒക്കെ റെഡി
2: ജൂലൈ 17 വരെ സിറ്റ സജീവീവ പ്യോർ മൊബൈൽ ആപ്പിക്കിന് ഫ്രീ ബലന്ന് SLT മൊബൈൽ പ്യോർ ടിവി നില വികാശന സഹകാരം.
3: Wake up.
4: Substitute hormones. Alpha Studio.
5: Davasatam onakirana vitamins. Alpha Studio.
4: Yes. Yes. Energy morning vibe ekak ekka davasama suba karaganna.
5: Ratteema taruwanke dakshatha ekka satutin davasa patan ganna.
6: Good morning.
4: Satya Davaswala Uday Hayata. Alpha Studio with Kasuni and Lehansa. WhatsApp 0711 95 95 95. Net FM Facebook Live.
7: FM 94.8 Net FM.